ഹജ് മുഹമ്മദ് അൽ ബഷീർ കങ്കുപുരിയെ മദീനയിൽ ഞാൻ ഒരു ചോവിൽ ചാറ്റിക്കുന്നു മുസ്ലിം കൊയിലേജ് വല്ലാണ്ട് ജനബ് അബ്ദുല്ലാഹി ശ്രീ അലസാൻ ഒരു ഡുംഗ ഒരു അൽഫ ഓടോ വീട്ടേ ബിന്ത ബാബ ജാ